ഹലോ തൃശ്ശൂർ, ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നാളെയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന അത്ഭുത സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. മൊബൈൽ ഫോൺസ് മുതൽ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ വരെ ഇന്ന് AIയുടെ സാന്നിധ്യമുണ്ട്. വരാനിരിക്കുന്ന ഭാവി ലോകത്ത് AI എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ.

0: ഒരു കൊല്ലം പോയ പോക്കേ.
1: കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസും പാളിപ്പോയി, പക്ഷെ ഇക്കൊല്ലം
2: നമ്മുടെ എക്സിസ്റ്റൻസ് തെളിയിക്കുന്ന ഒരു സിഗ്നേച്ചർ നമ്മൾ ഈ ഭൂമുഖത്ത് ഇടണം. നത്തിങ് ഈസ് ഇംപോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടടാ. അപ്പൊ നീ ഇത് അറിഞ്ഞില്ലേ? മൺഡേ ടു ഫ്രൈഡേ 1 PM to 4 PM. അപ്പഴല്ലടാ അബിയേ, നമ്മുടെ മൈ റേഡിയോയിലെ ലഞ്ച് ബ്രേക്ക്.
3: ഉച്ചയൂണിനൊപ്പം ഇനി അല്പം രസവും തന്ത്രവും, കണ്ടുപിടുത്തങ്ങളും കേട്ടറിവുകളും, ഒപ്പം സിനിമാ വിശേഷങ്ങളുമായി ലഞ്ച് ബ്രേക്ക്. മൺഡേ ടു ഫ്രൈഡേ 1 PM.

0: ഹലോ തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്. നമ്മളിപ്പോ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാണ് നിങ്ങൾ പറയണേ.
1: നമസ്കാരം. ആ, എന്റെ പേര് ദേവാരുണ്യൻ നമ്പൂരിപ്പാട് എന്ന് തന്നെയാ എല്ലാവരും വിളിക്കാറ്. അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളന് പിടിക്കാൻ വന്നതോ?
2: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം?
1: പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട.
2: അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടലപ്രഥമൻ, ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ.
1: ഈ 4 പാട്ടും യേശുദാസ് പാടി തന്നെയാ.
2: അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു പാട്ട് ജയചന്ദ്രന് കൊടുത്തുകൂടെ?
3: വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ചാപ്പാട് പിന്നെ മതി ഞാൻ പറഞ്ഞു അല്ലേ.
1: ആ, അങ്ങനെയാണെങ്കിൽ കഥനക്ക് തീ കൊടുത്തോട്ടെ.
2: കേട്ടാ, ഇവൻ പാരുടെ 2 പേരുടെ ഡയപ്പർ അടിച്ചു പോയി.
0: അപ്പൊ ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉത്തരങ്ങളൊക്കെ വേഗം പോന്നോട്ടെ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9072879090. ഐ റിപ്പീറ്റ്, 9072879090. നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് പാട്ടുകൾ കേട്ട് നമുക്ക് തിരിച്ചു വന്നാലോ? കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ.
4: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നത് വരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ തൃശൂർ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവൽ, കുട്ടി ആർജെ ഹരിപ്രിയ. അതെ, നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു മാജിക്കൽ ഡിജിറ്റൽ ലോകത്താണ് അല്ലേ. സ്കൂൾ ഹോംവർക്ക് ചെയ്യാനും ക്രിയേറ്റീവായി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എന്തിനേറെ നമ്മുടെ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും വരെ നമുക്കിന്ന് AI ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതം എത്ര ഈസിയാക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ടെക്നോളജിയുടെ ഈ അത്ഭുത ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവൽ, കുട്ടി ആർജെ ഹരിപ്രിയ.

ஹலோ, வெல்கம் பேக். திஸ் இஸ் மை ரேடியோ 90 FM கேட்டறிஞ்சு கூட்டுகூடான். இட்ஸ் மீ ஆர்ஜே கிடாவில் குட்டி ஆர்ஜே ஹரிப்ரியா. AIயുടെ பிரதான குணம் நம்முடைய ஜோலிகள் வேகத்திலாக்கணும் என்னதான். മണിക്കൂറുകൾ വേണ്ടി വരുന്ന ജോലികൾ വെറും നിമിഷ നേരം കൊണ്ട് AI ചെയ്തു തരുന്നു. സമയം ലഭിക്കാനും സങ്കീർണമായ കാര്യങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാനും AI നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയാതിരിക്കാനേ വയ്യ. കൂടുതൽ കാര്യങ്ങൾ കുറച്ച് നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം തുടരാം. കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഇറ്റ്സ് മീ ആർജെ ടാവിൽ കുട്ടി ആർജെ ഹരിപ്രിയ.

ಪದ ಪದ ನಿ ಅಗದ ನಿ ಅಗದ ನಿ ಪದ ಅಗದ ನಿ ಅಗದ ನಿ ಪದ

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ. ഇനി പഠന കാര്യങ്ങൾ എടുത്താലോ, ഒരു പേഴ്സണൽ ട്യൂട്ടറെ പോലെ നമുക്ക് AI കൂട്ടുപിടിക്കാം. സയൻസോ കണക്കോ എന്തുമാവട്ടെ, സംശയങ്ങൾ ചോദിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ വളരെ രസകരമായി പഠിക്കാനും ഇത് നമ്മളെ പ്രാപ്തരാക്കുന്നു. ഒരു റോബോട്ടിക് സുഹൃത്ത് നമ്മുടെ പഠനത്തെ സഹായിക്കാനുണ്ടെങ്കിൽ അത് എത്ര വലിയൊരു കാര്യമാണല്ലേ. പഠനമീതി ഒരു ഭാരമായിരിക്കില്ല. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ.

வெல்கம் பேக். திஸ் இஸ் மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டுகூடான். இட்ஸ் மீ ஆர்ஜെ கடாவിൽ കുട്ടി ആർജെ ഹരിപ്രിയ. ഗുണങ്ങളുള്ളതുപോലെ തന്നെ ചില ദോഷങ്ങൾ ഇതിനുണ്ട് കേട്ടോ. അമിതമായി ആശ്രയിക്കുന്നത് നമ്മുടെ ചിന്താശേഷിയെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എല്ലാം മെഷീനുകൾ തന്നെ ചെയ്താൽ പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി എവിടെ പോവും? നമ്മൾ സ്വന്തമായി ചിന്തിക്കാൻ മടി കാണിച്ചാൽ അത് നമ്മളെ തന്നെയാകും ബാധിക്കുക. നമ്മൾ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണത്. നമുക്ക് പെട്ടെന്ന് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ ഹരിപ്രിയ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ. AI നൽകുന്ന വിവരങ്ങൾ എപ്പോഴും പൂർണ്ണമായി ശരിയാകണമെന്നില്ല. മിസ്ഇൻഫർമേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കാതെ അവ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള മിടുക്ക് നമ്മൾ തന്നെ കാണിക്കണം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ.

ഹലോ തൃശ്ശൂർ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ. ഇനി ഭാവിയിലേക്കൊന്ന് കണ്ണോടിച്ചാലോ? വരാനിരിക്കുന്നത് അത്ഭുതങ്ങളുടെ കാലമാണ്. ഡ്രൈവറില്ലാത്ത കാറുകൾ, സ്മാർട്ട് സിറ്റികൾ, വായുവിൽ പറക്കുന്ന റോബോട്ടുകൾ, ഇതെല്ലാം AIയുടെ സഹായത്തോടെ യാഥാർത്ഥ്യമാകാൻ പോവാണ്. ലോകം മുഴുവൻ നമ്മുടെ ഈ വിരൽത്തുമ്പിലെത്തുന്ന കാലമാണ് വരാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്നെപ്പോലെ നിങ്ങൾക്കും ആവേശം തോന്നുന്നില്ലേ? സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ.

ഹലോ തൃശ്ശൂർ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കടാവൽ, കുട്ടി ആർജെ ഹരിപ്രിയ. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, AIക്ക് വിവരങ്ങൾ തരാൻ പറ്റും, പക്ഷേ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിക്കും ഭാവനയ്ക്കും സ്മാർട്ട് ബ്രെയിനിനും പകരമാവില്ല. ടെക്നോളജിയെ നമ്മൾ കൂട്ടുപിടിക്കുക, പക്ഷേ അതിന് അടിമകളാവാതിരിക്കുക. നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത്. അത് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയും. ഈ കാര്യം എല്ലാ കൂട്ടുകാരും ഓർക്കണേ, കൂടെ ഉണ്ടാവണം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കടാവൽ, കുട്ടി ആർജെ ഹരിപ്രിയ.

0: മൈ ന്യൂ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
2: അക്കടി ബക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കാ ദിക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ.
3: Punjab.

ഈ ലോകത്തില് ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട് പ്രേമത്തിക്കാഹ ജാതി മാറി മതം മാറി പക്ഷേ ഞാൻ ഒമിനെ ഞാൻ ചേട്ടേ മാറി.

0: ഏയ് അശ്വിൻ, എപ്പോഴാ എത്തിയെ?
1: ഇപ്പൊ താങ്കി
0: അതിരിക്കട്ടെ, മോൻ സദ്യ കഴിച്ചായിരുന്നു.
1: ഞാനും കൂടി പയ്യൻ തന്നെ.
0: ആദ്യം ഭക്ഷണം കഴിക്കും, ഓക്കെ? ആ കഴിച്ചിട്ട് ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം.
2: നെഞ്ചോട് ഊന ചേർത്ത്

0: ഹലോ തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്. നമ്മളിപ്പോ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അതേത് മൂവിയാന്ന് നിങ്ങൾ പറയണേ.
1: നമസ്കാരം, ആ എന്റെ പേര് ദേവാരുണ്യൻ നമ്പൂരിപ്പാട് എന്ന് തന്നെ എല്ലാവരും വിളിക്കാറ്. അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ?
2: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഈ കണക്കിൽ എങ്ങനെ ജീവിക്കാ?
1: പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട.
2: അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടലപ്രഥമൻ, ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ.
1: ഈ നാല് പാട്ടും യേശുദാസ് പാടി തന്നെയാ.
2: അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു പാട്ട് ജയചന്ദ്രന് കൊടുത്തുകൂടെ?
3: വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് സാപ്പാട് പിന്നെ മതി ഞാൻ പറഞ്ഞു.
1: ആ അങ്ങനെയാണെങ്കിൽ കഥനിക്ക് തീ കൊടുത്തോട്ടെ.
2: കേട്ടാ, ഇവൻ പാടുന്ന രണ്ടുപേരുടെ ഡയപ്പർ അടിച്ചു പോയി.
0: അപ്പൊ ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉത്തരങ്ങളൊക്കെ വേഗം പോന്നോട്ടെ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9072879090. ഐ റിപ്പീറ്റ്, 9072879090.

9090. നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് പാട്ടുകൾ കേട്ട് നമുക്ക് തിരിച്ചു വന്നാലോ? കൂടെ ഉണ്ടാവണേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ RJ കിടാവിൽ കുട്ടി RJ ഹരിപ്രിയ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ആരിപ്രിയ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതുപോലെ ടെക്നോളജി നമ്മളെ ഭരിക്കട്ടെ എന്നല്ല, നമ്മൾ ടെക്നോളജിയെ നയിക്കുകയാണ് വേണ്ടത്. പുതിയ പുതിയ കാര്യങ്ങളെ ഭയപ്പെടാതെ അവയെ ചലഞ്ചസായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. AIയെക്കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു കുട്ടി ആർജെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം എത്തും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർജെ കിടാവിൽ, കുട്ടി ആർജെ ഹരിപ്രിയ, സൈനിങ് ഓഫ്.

നമസ്കാരം തൃശൂർ. നിങ്ങൾക്കൊപ്പം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ടീച്ചർ ആർ ജെ അമൃതവർഷിനി. തൃശൂർ എടശ്ശേരി CSM സെൻട്രൽ സ്കൂളിലെ സംഗീത അധ്യാപികയാണ്. ഇനിയുള്ള 3 മണിക്കൂർ കുറേയേറെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാനിവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കുകയല്ലേ? പിന്നെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലേ നമുക്ക് പറയാനായിട്ട്. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. സോ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ ലിസ്ണേഴ്സിനോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. എന്തായാലും നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് കൂടെ ട്യൂൺ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർ ജെ അമൃതവർഷിനി ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ അമൃതവർഷിനി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്കൊരു അടിപൊളി സമ്മാനവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. സമ്മാനം വെറുതെ കിട്ടില്ല, ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കൃത്യമായ ഉത്തരം തരുന്നവർക്കാണ് ഈ സമ്മാനം കിട്ടുന്നത്. ചോദ്യം ഇതാണ്, ഈ കേൾക്കാൻ പോകുന്ന ഡയലോഗ് ഏത് സിനിമയിലെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊന്ന് ഡയലോഗ് കേട്ടാലോ? റെഡി അല്ലേ?
1: നമസ്കാരം. ആ, എന്റെ പേര് ദേവാരുണ്യൻ നമ്പൂരിപ്പാട് എന്ന് തന്നെ എല്ലാവരും വിളിക്കാറ്. അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ?
2: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഈ കണക്കിൽ എങ്ങനെ ജീവിക്കാം?
1: പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട.
2: അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടലപ്രഥമൻ, ഒരു പൂവമ്പഴ കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ.
1: ഈ നാല് പാട്ടും യേശുദാസ് പാടി തന്നെയാ.
2: അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു പാട്ട് ജയചന്ദ്രന് കൊടുത്തുകൂടെ?
3: വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് സാപ്പാട് പിന്നെ മതി ഞാൻ പറഞ്ഞു.
1: ആ, അങ്ങനെയാണെങ്കിൽ കഥനിക്ക് തീ കൊടുത്തോട്ടെ.
2: കേട്ട, ഇവന്മാരുടെ രണ്ടുപേരുടെ ഡയപ്പർ അടിച്ചു പോയി.
0: അപ്പൊ എല്ലാരും ഡയലോഗ് ഒക്കെ കേട്ടല്ലോ അല്ലേ? നിങ്ങളിപ്പോ കേട്ട ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങൾക്ക് അത് മെസ്സേജ് അയക്കണം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9072879090. നമ്പർ ഒന്നുകൂടെ പറയാം, 9072879090. ഉത്തരം അയക്കുന്നവർ പേരും സ്ഥലവും കൂടെ മറക്കാതെ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർജി.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. Thank you.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. ഇത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ഹർജി അമൃതവർഷിനി. ഈ പാട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിൽ നമ്മുടെ സ്വന്തം നാടായ കേരളത്തിനെ കുറിച്ച് തന്നെയായിരിക്കും അല്ലേ ഓർമ്മ വന്നിട്ടുണ്ടാവുക. ദൂരെ അറബിക്കടലിന്റെ നീലിമയിൽ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പിൽ കാലം കഥകൾ മെനഞ്ഞുവെച്ച് ഒരു ദേശം, അതാണ് നമ്മുടെ കേരളം. അങ്ങ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് പാറകളിൽ കലാരൂപങ്ങൾ കൊത്തിവെച്ച് നിഗൂഢമായ ഇടയ്ക്കൽ ഗുഹകളിൽ നിന്ന് തുടങ്ങുന്നു ഈ മണ്ണിന്റെ കഥ. അവിടുത്തെ പ്രാചീന ഗോത്ര സമൂഹങ്ങൾ പ്രകൃതിയോടിണങ്ങി ജീവിച്ചു. പിന്നീട് മഹാശിലയുഗത്തിന്റെ തണുപ്പിൽ കൂറ്റൻ കല്ലറകളും കൽമടകളും തീർത്ത പൂർവികർ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു. അവരുടെ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ ഇന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നു. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പുരാതന കാലം മുതൽക്കേയുള്ള വ്യാപാര പാരമ്പര്യത്തിന്റെയും വൈവിധ്യമാർന്ന ദ്രാവിഡ ആര്യ സംസ്കാരങ്ങളുടെയും മതസൗഹാർദ്ദത്തിന്റെയും തനത് ഉദാഹരണമാണ്. പച്ചപ്പും കടലോരങ്ങളും നിറഞ്ഞ ഈ ഭൂപ്രദേശം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നു. കൂടുതൽ കേരളത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ടീച്ചർ ആർ ജെ അമൃതവർഷിനി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ അമൃതവർഷിനി. നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വളരെ സമ്പന്നവും വൈവിധ്യപൂർണവുമാണ്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം തുടങ്ങിയ ശാസ്ത്രീയ നൃത്തങ്ങളും തെയ്യം, പുലിക്കളി, പടയണി തുടങ്ങിയ നാടോടി കലകളും കേരളത്തിന്റെ മുഖമുദ്രയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ആയോധന കലകളിലൊന്നായ കളരിപ്പയറ്റും കേരളത്തിന്റെ സംഭാവനയാണ്. മലയാളമാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ. തുഞ്ചത്തെഴുത്തച്ഛൻ, കുമാരനാശാൻ, വള്ളത്തോൾ തുടങ്ങിയ സാഹിത്യകാരന്മാർ കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. കൂടുതൽ കേരള വിശേഷങ്ങൾ കേൾക്കാം കുറച്ചധികം പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ അമൃതവർഷിനി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ അമൃതവർഷിണി. നമ്മുടെ കേരളത്തെ ഇന്നത്തെ ദില്ലിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനായി പ്രധാന പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താക്കളാണ് കേരള നവോത്ഥാന നായകർ. 19th century ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിലും നിലനിന്നിരുന്ന അയിത്തം, ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസങ്ങൾ, സ്ത്രീ വിവേചനം എന്നിവയ്ക്കെതിരെ പോരാടിയവരാണിവർ. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ പൽപ്പു, മന്നത്ത് പത്മനാഭൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, കുര്യാക്കോസ് ഏരിയാസ് ചാവറ, വി ടി ഭട്ടതിരിപ്പാട്, സഹോദരൻ അയ്യപ്പൻ എന്നിവരാണ് നമ്മുടെ പ്രധാന നവോത്ഥാന നായകന്മാർ. ഇതിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കൂടുതൽ വിശേഷങ്ങളുമായി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ അമൃതവർഷിണി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ അമൃതവർഷിനി. കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകം വിളിച്ചോതുന്നവയാണ് ഇവിടുത്തെ നാടൻ കലകൾ. അനുഷ്ഠാനങ്ങളും കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഇവ കേരളത്തിന്റെ തനത് സംസ്കാരത്തെയും ആചാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. തെയ്യം, പടയണി, പുലിക്കളി, കോൽക്കളി, ചവിട്ടി നാടകം, ഒപ്പന, കുമ്മാട്ടിക്കളി കൂടാതെ കൊയ്ത്തുപാട്ട്, നാടോടിപ്പാട്ട്, കാർഷിക പാട്ടുകൾ എന്നിവയും കേരളത്തിന്റെ നാടൻ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ അമൃതവർഷിനി.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ അമൃതവർഷിണി. നമ്മുടെ കേരളത്തിന്റെ പ്രാദേശിക ചരിത്രത്തെ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം. പ്രാചീന കാലവും ചേര രാജവംശവും. BC 3rd century അശോകന്റെ ശിലാശാസനങ്ങളിൽ കേരളത്തെ കേരളപുത്ര അഥവാ ചേരന്മാരുടെ നാട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് മുസിരിസ് അഥവാ മഹിളാ പട്ടണം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ചേരന്മാർ ഭരണം നടത്തിയിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലൂടെ ലോകപ്രശസ്തമായ ഒരു തുറമുഖമായിരുന്നു ഇത്. സംഘകാലത്തിനു ശേഷം കേരളം പല ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. തിരുവിതാംകൂർ, കൊച്ചി, സാമൂതിരി, കോലത്തുനാട് എന്നിവയായിരുന്നു പ്രധാന ഭരണകൂടങ്ങൾ. ഓരോ നാട്ടുരാജ്യങ്ങളും തനതായ കലാരൂപങ്ങൾ, ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയിലൂടെ പ്രാദേശിക ചരിത്രത്തിന് അടിത്തറയിട്ടു. ഉദാഹരണത്തിന്, കോഴിക്കോട് സാമൂതിരിമാരുടെ കാലത്ത് സാഹിത്യവും വാണിജ്യവും അഭിവൃദ്ധി പ്രാപിച്ചു. കൂടുതൽ കേരള വിശേഷങ്ങൾ നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർജെ അമൃതവർഷിനി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സി എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
1: നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ അമൃതവർഷിനി. നമ്മുടെ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി ആദ്യം എത്തിയത് അറബ് വ്യാപാരികളായിരുന്നു. 1498 വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട്

ഇതോടെ യൂറോപ്യന്മാരുടെ വരവ് ആരംഭിച്ചു. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഒടുവിൽ ബ്രിട്ടീഷുകാർ എന്നിവർ കേരളത്തിന്റെ തീരദേശങ്ങൾ കൈക്കലാക്കി. വിദേശ ആധിപത്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി. സാമൂതിരിയുടെ നാവിക പടയാളികളായിരുന്ന കുഞ്ഞാലി മരക്കാറും കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയും വേലുത്തമ്പി തളവയും പ്രാദേശിക ചരിത്രത്തിലെ ധീരദേശാഭിമാനികളാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ പ്രാദേശികമായി വിഭജിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. 1949 തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളിൽ ലയിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ തിരുകൊച്ചി മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ, ദക്ഷിണ കന്നഡയുടെ ഭാഗമായിരുന്ന കാസർഗോഡ് എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകൃതമായി. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ അമൃതവർഷിണി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ അമൃതവർഷിനി. ഒരു നാടിന്റെ ചരിത്രം അതിന്റെ ഭൂതകാല സംഭവങ്ങളുടെയും നേട്ടങ്ങളുടെയും രേഖയാണ്. രാജാക്കന്മാർ, സ്വാതന്ത്ര്യ സമരങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ചരിത്രത്തിലൂടെ നമ്മുടെ വേരുകളും പാരമ്പര്യവും മനസ്സിലാക്കാൻ കഴിയും. ഒരു സമൂഹത്തിന്റെ ഭാഷ, കല, സംഗീതം, ആചാരങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയെല്ലാം സംസ്കാരത്തിന്റെ ഭാഗമാണ്. സംസ്കാരം ഒരു ജനതയുടെ പ്രത്യേകതയും മൂല്യങ്ങളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന അമൂല്യമായ സമ്പത്താണ്. ചരിത്രത്തിലെ സംഭവങ്ങൾ സംസ്കാരത്തെ രൂപപ്പെടുത്തുകയും സംസ്കാരം ചരിത്രത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഒരു സമൂഹത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, രണ്ട് സ്പൂൺ ഫാഷൻ, ഒരു നുള്ള് ഹെൽത്ത് ടിപ്സ്, ഒന്നര കപ്പ് ഡോക്ടർസ് ടോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. രണ്ട് വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ മാജിക് ലോജിക്.